0: ഇന്ത്യ ദിൽ സേ.
1: ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഹൗ ആർ യു ഓൾ? ഐ എം യുവർ ഫ്രണ്ട് അനിൽ, ആൻഡ് യു ആർ ലിസണിംഗ് ടു ദി ഇന്നർ വോയിസ്.
0: ഇന്നർ വോയിസ്, നിസ്കോട്ട് അഗ്നൽ റേഡിയോ.
1: മൈ ഡിയർ ഫ്രണ്ട്സ്, വി ഹാവ് സോ മെനി മെമ്മോറീസ് ഇൻ അവർ ലൈവ്സ്. വി ഹാവ് ദ മെമ്മോറി ഓഫ് ചൈൽഡ്ഹുഡ് വിച്ച് വി കനോട്ട് ഫോർഗെറ്റ് ഇറ്റ് ഓൾ. വി ഹാവ് ദ സ്കൂൾ മെമ്മോറീസ്, വി ഹാവ് കോളേജ് മെമ്മോറീസ്, ആൻഡ് വി ഹാവ് സോ മെനി അതർ മെമ്മോറീസ്. ബട്ട് എമോങ് ഓൾ ദീസ് മെമ്മോറീസ്, പേഴ്സണലി ഐ ഫീൽ സ്കൂൾ മെമ്മോറീസ് ആർ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്, ആൻഡ് നോ മെമ്മോറീസ് ക്യാൻ റീപ്ലേസ് ദ സ്കൂൾ മെമ്മോറീസ്. വെൻ വി ആർ ഇൻ ദ സ്കൂൾ, വി ഡു നോട്ട് റിയലൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദ സ്കൂൾ, ബട്ട് വി റിയലൈസ് ഓൺലി ആഫ്റ്റർ ലീവിംഗ് ദ സ്കൂൾ. ഐ എം ഗോയിങ് ടു ഷെയർ വിത്ത് യു ഓൾ സച്ച് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ദാറ്റ് ഐ പേഴ്സണലി ഹാഡ് മൈ സ്കൂൾ മെമ്മോറി. ഇറ്റ് വാസ് ദി ഇയർ 2003. ഫസ്റ്റ് ടൈം ഐ എൻറ്റേർഡ് ദ ഹൈസ്കൂൾ, വിച്ച് ഇസ് ഓൾസോ ഹാവിംഗ് ദ ഹോസ്റ്റൽ വിത്ത് ഇറ്റ്. Now we are completely different to each other. We are completely new to each other. There are so many strangers. It was first day. Some are tall and some are short. Some were fair and some were black. Some were crying and some teasing others. Yes, it was completely a mixed and mesmerizing experience. Heart to heart, I was wondering when